0: നടനം സാങ്ക
1: ബാങ്ക്
0: യാരെ ബ്രോക്ക് ഒരു ബാങ്ക് വാട്ട് അഗൈൻ ബാങ്ക്
1: ഇല്ല സാങ്ക്
0: സാങ്ക് എങ്ക പാട്
1: என்னண்ணா
0: சரி புரியலண்ணா.

0: നടനം സാങ്ക
1: ബാങ്ക്
0: ആരെങ്കേ ബ്രോക്ക് ഒരു ബാങ്ക് വാട്ട് അഗൈൻ ബാങ്ക്
1: ഇല്ല സാങ്ക്
0: സാങ്ക് എങ്ക പാട്
1: வாங்க
0: சரி புரியலண்ணா.